ആ ഇവനെയും കറിയുന്ന അത് ഡാ ബേബി നോ ഐം ബ്രോക്കൻ ഐം ഹങ്ങർ ഇവനെയും കറിയുന്ന അത് ഡാ But every man gets in hard luck, baby, now. Every man gets in hard luck sometimes. Well, now, you know I don't...